നമോ പരമദാനം, നമോ സർവമന്ത്രം, നമോ സർവജന്ത്രം, നമോ സർവദൃശ്യം, നമോ സർവകൃഷ്ണം, നമോ സർവരംഗേ ദർഭംഗീ അനംഗേ, നമോ ജീവജീവ നമോ ബീജ ബീജേ അഖിജ ബിജേ സമാതം പ്രസജേ കൃപാലം സ്വരൂപേവ കർമ്മം പ്രണാസി സദാ സർവദാരിദിശദിങ്നേവാസി ചാർപ്പട്ട ശാന്തദ്രസാദ് അമൃത് കർമ്മേ അമൃത് ധർമ്മേ അഖൽ ജോഗേ ജല ഭോഗേ ജല രാജേ അടൽ സാജേ അഖൽ ധർമ്മങ്ങള കർമ്മം സർവം ദാത സർവം ജ്ഞാത സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്ത സർവം ജുക്ത സർവം ദേവം സർവം ദേവം സർവം കാലേ സർവം പാലേ രുആല ശാന്തദ പ്രസാദ് ആദ്രൂപനാദമൂർത്തിയോനുരജോൻപുരുഖപാർസർവമാനന്ദർമാൻദേവപേവാദുധാരുസർവപാലകസർവകാലകസർവഗോപനകാലുചതുർതത്രപരാജീയദൂതരൂപ്രസാദ് നാമഠാമനജാജ്യകരുപ്രങ്ങനരേഖ ആദ്പുരുഖധാർമൂർത്തിയോനാദസേഖ ദേശോർണപേജാകരുപ്രഘ്നരാഗ് ജതുർതത്രദേശാവിസാഹിഫലയോനരാഗ് ജനം മരണഹീന ചക്രവകർഭിരജതജാക്മാനഹീപുരദീന ലോക ചൗദാംഗേ വിഖയ ജഗ ജാപൈ ജയ ജാപ ആദദേവനാദമൂർത്ത സപ്തസവജാപ പരമരൂപനീതമൂർത്ത പൂർണപുരുഖ പാരു സർവസുരചയം പവ കടന്ന് പഞ്ഞനഹാർ കാളഹീൻ കലാസംയുക്ത കാൽപുരുഖ ദേശ ധർമ്മതാംസ ഭർമനാഥ ഭൂതലഖേശ അംഗരാഗ്ന രംഗജാകാത്പാദന നാമ ഗർഭഗഞ്ജന ദോഷ്ട പഞ്ജന മുക്തദായക കാമ ആപരൂപമീകാനവസ്തൈകർഖവദൂതർഭഗഞ്ജന സർവഞ്ജന ആദരൂപസൂത് അംഗഹീന ഭംഗനാഥമൈകുർഖ പാർ സർവലായക സർവകായകോ സർവകോപൃത പാർ സർവഗന്ധ

കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്താരുസാവലുഷാന്തസാവപ്രസാദ് നമോണർക്കനാശേഷദേവം പ്രകാശേന അംഗം സ്വരൂപേ അംഗം ബഭൂത്തേ പ്രമാഥം പ്രമാഥി സദാസർവസാധി അഗാധ സ്വരൂപേ നിർബാധ ബഭൂത്തേ അനംഗീയ നാമേതര പങ്കീതര കാമേതര വർണർ പങ്കീയ സ്വരൂപേ സർവംഗീയനുപേന നമോ നർക്കനാശേഷദേവം പ്രകാശേന അംഗം സ്വരൂപേ അംഗം ബഭൂത്തേ പ്രമാഥം പ്രമാഥി സദാസർവസാധി അഗാധ സ്വരൂപേ നിർബാധ ബഭൂത്തേ അനംഗീയ നാമേ സമാധി സ്വരൂപേ പ്രഭംഗി പ്രമാസി സമാധി ബഭൂതേ കളങ്കം വിനാനെ കളങ്കേ സ്വരൂപേ നമ രാജരാജേശ്വരം പരമ രൂപേ